0: Need help building your skills to get a job? Navitas Skilled Futures is now offering the Skills for Education and Employment program right here in Western Melbourne. The course is free and can help you improve your speaking, reading, writing, numeracy and computer skills. We welcome everyone, whether you are a native English speaker or you are from any other background. Our program will help you build your skills for further study or work. We also work with employers to upskill their employees in the workplace through the workplace-based training program. To check eligibility and join, call Navitas Skilled Futures on 1300 798 111 or visit navitas-skilled-futures.com.au. The Skills for Education and Employment (SEE) program is funded by the Australian Government Department of Employment and Workplace Relations. Navitas Skilled Futures is a proud sponsor of 88.9 Win FM.
1: പ്രിയപ്പെട്ടവരെ, ഇത് ലാലാണ്, മോഹൻലാൽ. രേവതി കലാമന്ദിർ നിർമ്മിക്കുന്ന ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിലെ എനിക്കേറെ ഇഷ്ടമായ ഗാനങ്ങൾ നിങ്ങൾക്കായി ഇതാ. ജലഗിതാറിന്റെ ഹൃദയതന്ത്രികൾ ഈണമുതിർക്കുന്ന രാഗം ചുരത്തുന്ന പച്ചവളം തണ്ടുകൾ ദേവസ്പർശം കൊള്ളുന്ന സംഗീതം പ്രാണനും നടനം രൂപവുമായ കളിയരങ്ങിൽ ഇതെൻ്റെ പുതിയ വേഷപ്പകർച്ച. ജഗന്നാഥൻ കൃഷ്ണശിലയുടെ കാഠിന്യമുള്ള പുറന്തോടിൽ ഒരു പെൺകുട്ടിയുടെ മനംനൊന്ത വാക്കുകൾ തുളഞ്ഞു കയറിയപ്പോൾ ഹിമഗംഗയുടെ പുണ്യമാർന്ന ഗാനപ്രവാഹം ഒഴുകി.

കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം. വെള്ളാരം കല്ലുകൾ ഉരുകുന്ന ഒരു വേനൽപ്പകലിൽ ഗ്വാളിയറിലെത്തിച്ചു. ഗ്വാളിയർ, മിയാടാൻസിന്റെ ഗ്വാളിയർ, ഖൊരാനകളുടെ ഗ്വാളിയർ, ഗതകാല സ്മൃതികളിൽ ശവകുടീരങ്ങളുടെ മൗനം പേറുന്ന കൊട്ടാരങ്ങളിൽ ധ്രുപദിന്റെ വിറയാർന്ന വേദന കേൾക്കാൻ ചിരിയോർത്താൻ. ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന മോഹവുമായി ചെന്ന് കയറിയത് ഒരു പഴയ സിംഹത്തിന്റെ മടയിൽ. ഉസ്താദ് ബാദുഷാ ഖാൻ സിംഹത്തിന്റെ നരവീണ കൺപോളകൾ തുറക്കുന്നില്ല. ഉള്ളിൽ ഭാങ്കിന്റെ വെണ്ണിലാവ് കത്തുകയാണ്. ആവശ്യം അറിയിച്ചപ്പോൾ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഊരുതണ്ടിയുടെ ഓട്ടക്കീശയിൽ എന്തുണ്ട്? സംഗീതത്തിന്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ച അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ദർബാർ രാഗത്തിൽ ഒരു കീർത്തനം പാടി. പാടി മുഴുവിക്കും മുമ്പ് വിറയാർന്ന കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ചു. പിന്നെ ശിരകളിൽ ഭാങ്കും സംഗീതവുമായി കാലം ഒരുപാട്. ഒടുവിൽ ഒരു നാൾ ഗുരുവിന്റെ ഖബറിൽ ഒരു പിടി പച്ചമെണ്ണ വാരിയിട്ട് യാത്ര തുടർന്നു. ഇന്നും തീരാത്ത പ്രവാസം. സഫറോം കി സിന്ദഗി ജോ കബീന കി ഖതം ഹോ ജാതി ഹൈ.